0: നമസ്കാരം. 92.3 മലയാള നസ്വന്റെ മറ്റൊരു പുതിയ ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ബ്രോഡ്കാസ്റ്റുകളെ പോലെ ഇന്നൊരു വീഡിയോ പോഡ്കാസ്റ്റ് കൂടിയാണ് ഇന്നിവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് യൂട്യൂബ് ചാനലിൽ അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭാഷണത്തിൻ്റെ വീഡിയോ വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. ദയവേത് അതുകൂടെ ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങളുടെ റേഡിയോ ബ്രോഡ്കാസ്റ്ററായിട്ട് വന്നിരിക്കുന്നത് ഉണ്ണിയാണ്. എന്നോടൊപ്പം ഇന്ന് വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ട്, ശ്രീ കെ വി മോഹൻകുമാർ സാർ. നമസ്കാരം സാർ, ആൻഡ് വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഒരു അറിവായിരിക്കും. 2024 അപ്പൊ 2 വർഷങ്ങൾക്ക് മുൻപ് സാർ ഇവിടെ മെൽബൺ സന്ദർശിച്ച സമയത്ത് നമ്മുടെ ട്രിപ്പിൾ സെഡ് മലയാളത്തിന് വേണ്ടിയുള്ള ഒരു ഒരു സിംഗിൾ ഇന്റർവ്യൂവിൽ നമ്മളൊരു ചർച്ച തുടങ്ങി. പക്ഷേ ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും അതിൽ നിന്ന് പിന്നെ ഉണ്ടായിട്ടുള്ള ഈ ഉള്ളവനുണ്ടായ ക്യൂരിയോസിറ്റി ഒക്കെ കൂടി കൊണ്ട് അദ്ദേഹം തുടർന്നുള്ള സംഭാഷണത്തിന് സമയം അനുവദിക്കുകയും അങ്ങനെ അതൊരു 3 ബ്രോഡ്കാസ്റ്റുകൾ ഉള്ള ഒരു സീരീസ് ആയിട്ട് ആ ചർച്ച മാറുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളെ പറ്റിയും പിന്നെ അദ്ദേഹത്തിന്റെ താത്വികമായിട്ടുള്ളതും പിന്നെ അതുപോലെ ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യേണ്ടായി. പിന്നെ നമ്മുടെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു കൾച്ചറിന്റെ ഒക്കെ തന്നെ ആ ഒരു സംസ്കാരത്തിന്റെ ഒറിജിനെ പറ്റിയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ അദ്ദേഹം അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മളോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ റേഡിയോയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം. ഇനി അതിരിക്കെ അദ്ദേഹത്തെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് മുന്നിൽ. ശ്രീ കെ വി മോഹൻകുമാർ എന്ന് പറഞ്ഞ സാർ എന്ന് പറയുന്നത് അപ്പൊ 2004 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കേരള കേഡറിൽ അദ്ദേഹം നിയമിക്കപ്പെടുകയും അങ്ങനെ കേരളത്തിൽ തന്നെ കോഴിക്കോടും പിന്നീട് പാലക്കാടും ഒക്കെ കളക്ടറായിട്ട് അദ്ദേഹം ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ പോലും അദ്ദേഹം വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ഇരുന്നു, പിന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറായിട്ടിരുന്നു, പിന്നെ അതുപോലെ മറ്റൊരു പോസ്റ്റില് പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു,
1: അതെ
0: ഡിപി ആയിരുന്നു. പിന്നെ അതുപോലെ ഭക്ഷ്യവകുപ്പില് അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് പദവികൾ അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളും നമ്മളെ തുടർന്ന്, കാരണം അദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്, അതുകൂടെ നിങ്ങൾ അറിയണം. ഒരു ആത്മാന്വേഷിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുവരെ 40
1: 40-ാമത്തെ
0: പുസ്തകം വരികയാണ്. അതിൽ 12 നോവലുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് ഉല എന്ന് പറയുന്ന നോവലും അതിനു മുന്നേ ഉഷ്ണരാശി എന്ന് പറയുന്ന നോവലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയതൊക്കെ. സാഹിത്യ അക്കാദമി അവാർഡും പിന്നെ വയലർ അവാർഡും ഒക്കെ ഉഷ്ണരാശി എന്ന കൃതികയല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ബ്യൂറോക്രസിയിൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സാഹിത്യ ആസ്വാദകരുടെ ഒക്കെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അതുപോലെ തന്നെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു സിനിമ വരികയാണ്, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സംവിധാനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ ഒരു സിനിമ കൂടി ഇപ്പോ നമുക്ക് മുന്നിൽ വരാൻ പോവുകയാണ്. തിരക്കഥയും എനിക്ക് തോന്നുന്നു സാർ അതിനകത്ത് സംവിധാന രംഗത്തിലും അപ്പൊ അങ്ങനെ അതിനെയൊക്കെ പറ്റിയുള്ള ഒരു കുറച്ച് വിശേഷങ്ങൾ ഇന്ന് കേൾക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് സാറിനോടൊപ്പമുള്ള സമയം ചോദിച്ചു ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സാർ ഇന്ന് എന്താ പറയാ, ഇപ്പം കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മാതിരി ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയതായിട്ടുള്ള അറിവുകള് നമുക്ക് തരികയാണ് ചെയ്തത്. ഇന്ന് അങ്ങയുടെ ഭാവന അങ്ങയുടെ തൂലികയിലൂടെ ഇപ്പോൾ ഫിലിമിലേക്ക് വന്നിരിക്കുകയാണ്. അതിലെ ഏറ്റവും പുതിയൊരു വേർഷൻ അതും മറ്റാരുമല്ല, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ വേൾഡ് സിനിമയുടെ റീഡെഫിനിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനമായി നിൽക്കുന്ന ഒരു സംവിധായകൻ സാറിന്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു കഥ തിരഞ്ഞെടുത്തു, അതിന്റെ തിരക്കഥയും അദ്ദേഹം തന്നെ ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പോ ആ സിനിമയെ പറ്റി ഒരു 2 വാക്ക്, അതിന്റെ ഇനി അതിന്റെ ആക്ടർ ആരാണ് അല്ലെങ്കിൽ അത് എന്ത് ലെവലുള്ള പ്രൊഡക്ഷൻ ആണെന്നൊക്കെ ഉള്ളത് സാറിൽ നിന്ന് നമുക്ക് കേട്ടറിയാം.
1: മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ പേര് പറഞ്ഞു, പദയാത്ര. അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് ഡയറക്റ്റ് ചെയ്ത സാറ് 10 വർഷത്തിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ മമ്മൂട്ടിയും അടൂർ സാറും കൂടി 32 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമ കൂടിയാണ്. ഈ സിനിമ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാവാൻ ഇടയായത് ഞാനും സാറുമായിട്ട് ഒരു 2 വർഷമായിട്ട് സിനിമയ്ക്കുള്ള കഥകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പൊ എന്റെ പല കഥകളും സാറ് വായിച്ചിട്ടുണ്ട്.
0: അപ്പൊ
1: എന്റെ ഒരു മായൻതുരുത്ത് എന്നൊരു കഥ സിനിമയാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കുറെ സിറ്റിംഗ് നടത്തിയായിരുന്നു. എന്റെ സമ്പൂർണ്ണ കഥകൾ എന്ന സമാഹാരത്തിൽ ഉള്ളൊരു കഥയാണ്. സാറ് ഇതിനെ കുറിച്ച് അത് കഥ വായിച്ചു. വായിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് തവണ അത് സിനിമയാക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞ് ഒരുപാട് സിറ്റിംഗ് നടത്തി. പക്ഷെ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടും അതൊരു ഒരു 1.5 മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടാവുന്ന പോലെ
0: ഓക്കെ
1: അതിന് ഒരു കണ്ടന്റ് ഇല്ല എന്ന് വന്നു. അങ്ങനെ പിന്നെന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പുതിയതായിട്ട് എഴുതുന്ന ഒരു കഥയെക്കുറിച്ച് സാറിനോട് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഏപ്രിലില് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ കഥ ചോദിക്കാറുണ്ട്. അപ്പം കഥ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയൊരു കഥയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ ഇങ്ങനെ ഞങ്ങളുടെ ഈ മായൻതുരുത്ത് എന്ന കഥയുടെ മുന്നോട്ടുള്ള പോക്ക് ഒരു ചെറിയൊരു തടസ്സമായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കഥയുണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞു. ആ തീം കേട്ടപ്പോൾ സാർ പറഞ്ഞു കൊള്ളാമല്ലോ,
0: ഓക്കെ
1: ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് പറഞ്ഞു.
0: ഓക്കെ
1: പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സിനിമ ആ കഥയെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് സത്യത്തിൽ ഞാൻ മാതൃഭൂമിയിൽ എഴുതാനിരുന്ന കഥയുടെ വേറൊരു വേർഷനാണ് ശരിക്കും സിനിമയായിട്ട് വന്നിരിക്കുന്നത്.
0: ഓക്കെ
1: കാര്യം അത് ഞാൻ ആ കഥ സാറിനോട് പറഞ്ഞതിന് ശേഷം അടൂർ സാറും ആ കഥയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു.
0: ഓക്കെ
1: ഞങ്ങൾ ഒരുമിച്ച് ആ കഥയ്ക്ക് ഒരു പുതിയ ഒരു ഡയമെൻഷൻ കൊടുത്തു.
0: ഓക്കെ
1: കൊടുത്തു. അങ്ങനെ അതാണ് പദയാത്ര എന്ന സിനിമയായിട്ട് സംഭവിച്ചത്. അപ്പം
0: ഓക്കെ
1: സാർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് സാറിൻ്റെ ഒരു സിനിമയും സാറില്ലാതെ മറ്റൊരാള് തിരക്കഥ എഴുതിയിട്ടില്ല. ആദ്യമായിട്ടാണ് സാറിനോട് പറഞ്ഞു മോഹൻകുമാർ തിരക്കഥ എഴുതു എന്ന് പറഞ്ഞു. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു.
0: ഓക്കെ
1: സാറിന് സാറിനോട് നില ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരക്കഥ എഴുതി തുടങ്ങി. കുറച്ച് സീനുകളൊക്കെ എഴുതി സാറിനെ കാണിച്ചു. സാർ വളരെ ഹാപ്പി ആയിരുന്നു. സാറ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കെപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം അടൂർ സാറിനെ പോലെ ഒരാളുടെ സിനിമയ്ക്ക് ഞാൻ തനിച്ച് അങ്ങോട്ട് സ്ക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണ്. സാർ നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടെയും ചെയ്യും. എഴുതു മോഹൻകുമാർ എഴുതു നമുക്ക് രണ്ടു വേണ്ട മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങള് പരസ്പരം ആലോചിച്ചും കൊണ്ടും കൊടുത്തു നോക്കി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ സാറിന് കൊടുത്തു, മെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിൽ വീണ്ടും ഇരുന്നു.
0: ഓക്കെ
1: ഇരുന്ന് പിന്നെ സാറും ഒരുപാട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സത്യത്തിൽ ഇപ്പം സിനിമയായ സ്ക്രിപ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ്.
0: ഓക്കെ
1: അതിലെയും എൻ്റെയും കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു എന്താ പറയുക ഒരു ഞങ്ങളുടെ ഒരു സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും ഞങ്ങൾ തയ്യാറാക്കിയൊരു സിനിമയായും. സാറ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കും, ഞാൻ ചിലപ്പോൾ അതിനോട് ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ലെന്ന് വരും. ഞാൻ ചിലത് പറയും, സാറ് എന്നോട് ചോദിച്ചെന്ന് വരും, ചോദിക്കില്ല എന്ന് വരും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഒരു ഇഴയെടുപ്പത്തോടെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് ഇപ്പം സിനിമയായത്.
0: ഇത് മമ്മൂട്ടി ഇതിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്?
1: മമ്മൂക്ക് ഇതിലേക്ക് വരാനിടയായത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം ഞങ്ങൾ ഈ സിനിമ ഗോകുലം ഗോപാലേട്ടനെയാണ് സമീപിച്ചത് സിനിമ നിർമ്മിക്കാനായിട്ട്. അപ്പം ഗോപാലേട്ടനാണ് എൻ്റെ ക്ലിൻ്റ് നിർമ്മിച്ചത്. ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത ക്ലിൻ്റ് എന്ന സിനിമ,
0: ഓക്കെ
1: ഹരികുമാർ ഡയറക്റ്റ് ചെയ്ത സിനിമ, ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിലാണെന്ന് ആ സിനിമ അദ്ദേഹം എടുത്തത്. അപ്പം ഞാനിങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴേ ഞാൻ ഗോപാലേട്ടനോട് പറഞ്ഞു ഈയൊരു കാര്യമുണ്ട്, അടൂർ സാറാണ് സംവിധായകൻ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലേട്ടൻ വളരെ താല്പര്യത്തോടെ പറഞ്ഞു പിന്നെന്താ അടൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിർമ്മിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പം നായകനായിട്ട് മമ്മൂട്ടി തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു.
0: ഓക്കെ
1: കാര്യം കഥാപാത്രം നായക കഥാപാത്രം മമ്മൂക്ക ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്.
0: ഓക്കെ.
1: അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു നായകൻ മമ്മൂക്ക ആയിരിക്കും നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഗോവാലിട്ട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പിന്നെ അടൂർ തന്നെ മമ്മൂട്ടിയായിട്ട് സംസാരിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടൂർ സാറ് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന സമയമാണ്. ആ സമയത്ത് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് മമ്മൂക്ക തിരിച്ചു വന്നു വിശ്രമിക്കുന്നെന്ന് അറിഞ്ഞപ്പോഴിങ്ങനെ അടൂർ സാറ് ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് കൊടുത്തു.
0: ഓക്കെ.
1: മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞു, ഈ സിനിമ നമുക്ക് ചെയ്തുകൂടെ, മമ്മൂട്ടി കമ്പനി തന്നെ ചെയ്യുന്നതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചു.
0: ഓക്കെ.

0: സ്കെയിലിലേക്ക് ആ പ്രൊഡക്ഷൻ പോകുന്നത്.
1: അതെ അതെ, ക്ലിന്റും വലിയൊരു സ്കെയിലിലേക്ക് ചെയ്തൊരു ഗോകുലം ഗോകുലം മൂവി
0: പ്രൊഡക്ഷൻ. അതെ
1: ആ, പക്ഷെ ഇത് വേറൊരു ഒരു തലത്തിലാണ്. മമ്മൂക്ക തന്റെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി ആ സിനിമ ചെയ്യുന്നു വേറെയാണ്.
0: അതെ അതെ അതെ, അതും അത്രയും വരുത്തുമെന്ന ഒരു കലാകാരനില് ആ സ്ക്രിപ്റ്റിനോട് ആ കഥയോട് വിശ്വാസം അല്ലേ. അതുപോലെ ആ ഒരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ.
1: മമ്മൂക്കയും അടൂർ സാറുമായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ട്.
0: ഓക്കെ,
1: കാര്യം മമ്മൂക്കയ്ക്ക് രണ്ട് ദേശീയ അവാർഡ് നേടിക്കൊടുത്തതും അടൂർ സാറിന്റെ സിനിമയിലാണ്.
0: ഓക്കെ,
1: മതിലുകളും വിധേയനും
0: രണ്ടും,
1: രണ്ട് സിനിമകളും ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂക്കയ്ക്ക് കൊടുത്ത് സമ്മാനിച്ച സിനിമകളാണ്.
0: ഓക്കെ,
1: അടൂർ സാറിന്റെ മൂന്ന് സിനിമകളിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. മതിലുകൾ, വിധേയൻ, അനന്തരം, മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.
0: അപ്പൊ
1: ആ ഒരു കെമിസ്ട്രി അവർ തമ്മിലുണ്ട്.
0: ഓക്കെ,
1: അതുകൊണ്ട് തന്നെ അടൂർ സാറിന്റെ സിനിമ ചെയ്യാന്നുള്ളത് മമ്മൂക്കയെ സംബന്ധിച്ച ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയാ ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു കടമയായിട്ടൊക്കെ അദ്ദേഹം കാണുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: കാര്യം ഞങ്ങൾക്ക് സിനിമയുടെ നിർമ്മാണ സമയത്ത് ഞങ്ങൾക്കറിയാം സാധാരണ ഈ പ്രൊഡക്ഷന്റെ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ചെലവ് ചുരുക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവിടെ അവര് തന്നെ ഞങ്ങളോട് പറയില്ല, അത് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെലവും ചുരുക്കണ്ട, സാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്തോളൂ എന്ന് നമുക്കവിടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്.
0: ശരി,
1: അതിലേക്ക് സിനിമയിൽ ഞങ്ങൾക്ക് ഒരു 3 സെക്കൻഡ് മാത്രം, ഒരു 3 മിനിറ്റ് മാത്രമുള്ള ഒരു ഒരു ട്രെയിൻ സീൻ ഉണ്ട്.
0: ഓക്കെ,
1: അത് ഓ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സാറിനോട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ആ ട്രെയിൻ സീൻ ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഒരു ജീപ്പിലോ എന്തെങ്കിലും ചെയ്യാൻ. കാര്യം 3 മിനിറ്റിന് വേണ്ടി ഭയങ്കര ചിലവാണ് ഈ ട്രെയിനിൽ ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ. അതിനകത്ത് ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം,
0: അതിനകത്ത്
1: അത്രത്തോളം നമ്മൾ റെന്റ് ആയിട്ട് കൊടുക്കണം.
0: ഓക്കെ ഓക്കെ,
1: ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ തന്നെ എത്രയോ വർഷം കഴിഞ്ഞായിരിക്കും തിരിച്ചു കിട്ടുന്നത്, പെട്ടെന്ന് കിട്ടിയില്ല, കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അത്രയും ഭാരിച്ചൊരു ചെലവ് നമ്മൾ ഒരു
0: 3 മിനിറ്റിന്
1: വേണ്ടി നമ്മൾ അത്രയും പൈസ മുടക്കണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. സാറും പറഞ്ഞു അങ്ങനെ അതിനുവേണ്ടി നോക്കുകയാണെങ്കിൽ നോക്കാം, ബസ്സിലങ്ങനെ ചെയ്യാൻ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മമ്മൂക്കയുടെ ശ്രദ്ധയിൽ ഈ കാര്യം വന്നപ്പോ നമുക്ക് പറഞ്ഞില്ല ട്രെയിനിൽ ചെയ്താൽ മതി, സ്ക്രിപ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ തന്നെ ചെയ്താൽ മതി.
0: ഓക്കെ,
1: അങ്ങനെ അത് ട്രെയിനിലാണ് ഷൂട്ട് ചെയ്തത്.
0: ഓ,
1: കൊല്ലംകോട് നിന്ന് പൊള്ളാച്ചി വരെയുള്ള ഭാഗത്തേക്ക് നമ്മളൊരു ട്രെയിൻ വാടകയ്ക്ക് എടുത്ത്, നാല് കോച്ചുകൾ വാടകയ്ക്ക് എടുത്ത് ട്രെയിൻ ആ റൂട്ടിലൂടെ ഓടി.
0: ഓക്കെ,
1: അതിൽ വെച്ചാണ് ആ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് സാധാരണ ഒരു പ്രൊഡക്ഷനിൽ ഒരുപാട് ലാഭങ്ങൾ നോക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ റിലാക്സ് ചെയ്താണ് പദയാത്രയുടെ നിർമ്മാണം നിർവഹിച്ചത്. സെറ്റ് പദയാത്രയുടെ മിക്കവാറും സെറ്റുകളെല്ലാം തന്നെ നമ്മൾ തന്നെ അവിടെ നിർമ്മിക്കുകയായിരുന്നു.
0: ഓക്കെ,
1: അപ്പം സെൻട്രൽ ജയിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു. സെൻട്രൽ ജയിലിലെ കുറച്ച് സീനുകളുണ്ട്.
0: ഓക്കെ,
1: ഞങ്ങള് കണ്ണൂർ സെൻട്രൽ ജയിലും വിയൂരും ട്രിവാൻഡ്രം എല്ലാം നോക്കി, ട്രിവാൻഡ്രം ഫിക്സ് ചെയ്തു. അപ്പം പല സീനുകളുണ്ട് ജയിലിലെ.
0: ഓക്കെ,
1: പക്ഷേ ഒടുവിൽ ഞങ്ങൾക്ക് സംഭവിച്ചെന്താ വെച്ചാല് സർക്കാർ അനുമതി തന്നില്ല.
0: അനുമതി തന്നു
1: സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം ഷൂട്ട് ചെയ്യാം, അവിടെ ഞങ്ങൾക്ക് ആവശ്യവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള അനുമതിയാണ് തന്നെ. സമിതിയിലെ എല്ലാ സീനുകളും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്.
0: ഓക്കെ ഓക്കെ,
1: പിന്നെ എന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ഒരു ആതുരാലയമാണ്, ഒരു ക്ലിനിക്കാണ്.
0: ഓക്കെ,
1: ക്ലിനിക്കും ഉദ്യോഗമണ്ഡലില് നമ്മള് സെറ്റ് ഇടുകയായിരുന്നു.
0: ഓ ഓക്കെ, അപ്പോ സിനിമയുടെ കഥ വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടി ഇത് ഏത് ഒരു നേച്ചറിൽ പെടുന്നതായിരിക്കും, ഏത് ജോണറിൽ പെടുന്നതായിരിക്കും?
1: സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്.
0: സോഷ്യോ പൊളിറ്റിക്കൽ. ഓക്കെ,
1: നമ്മുടെ ഈ വർത്തമാനകാലത്ത് സംഭവിക്കുന്ന ഒരു
0: ഓക്കെ
1: ഒരു ഒരു ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ശരി.
0: ഓക്കെ,
1: കൂടുതൽ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല,
0: മനസ്സിലായി. അതുകൊണ്ടാണ്
1: സിനിമ റിലീസ് ചെയ്തിട്ടുള്ള അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു ഒക്കെ ചെയ്തു. പക്ഷേ സിനിമ റിലീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കഥ പറയുന്നത് ശരിയല്ല.
0: അതിന്റെ കാസ്റ്റ് ഒക്കെ റിവീൽ ആയിരുന്നു ഒഫീഷ്യലി?
1: കാസ്റ്റ് എല്ലാം റിവീൽ ആയി. മമ്മൂക്കയാണ് ലീഡ് റോൾ,
0: അതെ,
1: ഡോക്ടർ ദേവദാസ് എന്ന് പറയുന്ന ലീഡ് റോളില് മമ്മൂക്കയാണ്. റോസലിൻ എന്ന് പറയുന്ന കഥാനായികയുടെ റോള് ഗ്രേസ് ആന്റണിയാണ്. അറിയാലോ ഗ്രേസ് ആന്റണി നല്ലൊരു നല്ല ആർട്ടിസ്റ്റ് ആണ്.
0: അതെ അതെ,
1: പിന്നെ ആ സിനിമ
0: റോഷാക്കിലും മമ്മൂട്ടിയുടെ
1: റോഷാക്കില് മമ്മൂട്ടിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നു.
0: അതെ അതെ അതെ,
1: നമ്മളിങ്ങനെ

0: അതിന്റെ
1: പിന്നെ
0: ഭാര്യയായിട്ട്.
1: അതെ അതെ.
0: പിന്നെ ഒരു പ്രധാന റോള് അഭിനയിക്കുന്നത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് സിനിമയിൽ അധ്യാവസാനമുണ്ട്.
1: ഓക്കെ.
0: പിന്നെ പ്രമുഖ നടന്മാരുടെ നിരയിലേക്ക് വരികയാണെങ്കിൽ ജനാർദ്ദനൻ, ജഗദീഷ്, പിന്നെ അലൻസിയർ,
1: ഓക്കെ,
0: മധുപാൽ, സീനത്ത്, പിന്നെ പെമ്പളയൂരുമേലെ നായിക സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശ്രീഷ്മ, ശ്രീഷ്മ ചന്ദ്രൻ, ശ്രീഷ്മ, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്.
1: ഓക്കെ. കഴിഞ്ഞ സിനിമയില് ഗാനങ്ങൾ അങ്ങനെ രചിച്ചതായിരുന്നില്ലേ?
0: അതിലങ്ങനെ അങ്ങനെ സംഭവിച്ചു.
1: അതെ,
0: ആകസ്മികമായിട്ട് സംഭവിച്ചു.
1: അതെ, ഇപ്പൊ പുതിയ സിനിമയിൽ
0: ഞാൻ ഒരു ഗാനരചയിതാവൊന്നുമല്ല, അത് അന്നിങ്ങനെ സംഭവിച്ചേ ഉള്ളൂ. അത് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ
1: സിനിമ പാട്ടുകളാണ്.
0: പക്ഷേ ഔസേപ്പച്ചന് ഒരുപാട് ഇഷ്ടമായി ആ പാട്ടുകള്. ഔസേപ്പച്ചനെപ്പോഴും ആ പാട്ടുകളെ കുറിച്ച് പറയും.
1: അതെ, നമ്മുടെ ഭാഗം 1 2024 ചെയ്ത അതിൽ ഭാഗം 1 ആ പാട്ടുകൾ പ്ലേ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. വി കെ പ്രകാശിന്റെ
0: സംവിധാനത്തിലുള്ള ഒരു പാട്ട്, ഭൈരവി രാഗത്തിൽ സമ്പൂർണ്ണമായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ പാട്ടാണ്, ബിന്നി കൃഷ്ണകുമാർ പാടിയ.
1: അതെ അതെ,
0: നല്ല
1: പാട്ട്.
0: പിന്നെ ഒരു പാട്ട് വിജയശ്വാസ് ആണ് പാടിയിരിക്കുന്നത്.
1: അതെ അതെ. അപ്പൊ പുതിയ സിനിമയിലേക്ക് വരുമ്പോ ഇതിന്റെ സംഗീതം രചന അങ്ങനെയുള്ളതൊക്കെ?
0: അല്ല, ഇതില് അടൂർ സാറിന്റെ സിനിമയിൽ പൊതുവെ ഗാനങ്ങളില്ലല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്.
1: അത് മ്യൂസിക് ഉണ്ട്. കൂടുതലും കഥയും അതിന്റെ ഒരു ഗതിക്കും പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാലും സെറ്റ് ഇട്ടതും ജയില്, പിന്നെ അല്ലെന്നെങ്കിൽ ഈ പറഞ്ഞ ക്ലിനിക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോ ഈ പറഞ്ഞ മാതിരി ഒരു ഗ്രാമീണതയുടെ
0: ട്രൈബൽ ഗ്രാമം, 3 സ്ഥലങ്ങളിലായിട്ട് ഒരു വലിയൊരു ട്രൈബൽ ഗ്രാമം നമ്മള് സെറ്റ് ഇടുകയാണ് ചെയ്തത്.
1: ഓഹോ, അത് ശരി. ഓക്കെ.
0: അത് പൂയംകുട്ടി ഫോറസ്റ്റിലൊക്കെ ആയിരുന്നു. അത് എറണാകുളത്ത് ഭൂതത്താൻകെട്ടിനടുത്തുള്ള ഭൂതത്താൻകെട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഷൂട്ടിങ്.
1: ഓഹോ.
0: ഭൂതത്താൻകെട്ട്, പൂയംകുട്ടി, ഉദ്യോഗമണ്ഡൽ, ആ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ ഷൂട്ടിങ് നടന്നത്.
1: ഓക്കെ.
0: പ്രധാനമായിട്ടും
1: എത്ര നാളെടുത്തു ഈ ഒരു ഷെഡ്യൂളുകള്?
0: ഞങ്ങളൊരു 45 ഡേയ്സ് എടുത്തു.
1: 45 ഡേയ്സ് ആയിരുന്നു ഷൂട്ട് മാത്രം. പ്രീ പ്രൊഡക്ഷൻ എത്ര നാളുണ്ടായിരുന്നിരിക്കും?
0: പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഈ ഷൂട്ടിന് മുൻപായിട്ട് ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിലിൽ അത് തുടങ്ങി. ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഞങ്ങള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു.
1: ഓക്കെ.
0: പിന്നെ ഫിലിം സിങ് സൗണ്ട് ആയിരുന്നു.
1: ഓക്കെ.
0: സിങ് സൗണ്ട് ആയിരുന്നു, പിന്നെ സ്പോട്ട് എഡിറ്റിംഗ് ആയിരുന്നു.
1: ഓക്കെ.
0: അതോടെ കുറച്ച് സമയം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സേവ് ചെയ്യാൻ കഴിയും.
1: ഡെഫിനറ്റ്ലി. അതെ അതെ. അപ്പൊ ഓക്കെ ഷോർട്സ് എല്ലാം അപ്പൊ തന്നെ തീരുമാനിക്കപ്പെട്ടു. പിന്നെ ഇങ്ങനെ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ലീഡ് ആക്ടർ, അദ്ദേഹത്തിന് തന്നെ പ്രൊഡക്ഷൻ കമ്പനി, സാറിനെ പോലെ ഒരാളുടെ ഒരു അവാർഡ് വിന്നറുടെ ഒരു തിരക്കഥ കഥയൊക്കെ വരുന്നു. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക്, എക്സിക്യൂഷനിലേക്ക് വരുമ്പോ ഇതിനകത്ത് ഇതിന്റെ സാങ്കേതിക സഹായം അല്ലെന്നുണ്ടെങ്കിൽ കലാ സംവിധാനം, പിന്നെ അതിന്റെ ക്യാമറ ആയിരുന്നാലും അങ്ങനെയൊക്കെ അറിയേണ്ട ഒരു ആകാംക്ഷ ഉണ്ട്. അത് അവരെ പറ്റി ഒന്ന് പറയാമോ? അതായത് ആരാണ് ഇതിന്റെ DOP?
0: ഷെഹനാദ് ജലാൽ ആയിരുന്നു.
1: ഓക്കെ. അത് റോഷാക്കിന്റെ തന്നെ ക്യാമറ പുള്ളിയാണ് ചെയ്തത്.
0: ഷെഹനാദാണ് മറ്റേ എഡിറ്റിംഗ്. പ്രവീൺ പ്രഭാകർ ആണ്.
1: പ്രവീൺ പ്രഭാകർ.
0: പ്രവീൺ ഒരുപാട് നല്ല സിനിമകള് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ.
0: പിന്നെ കലാ സംവിധാനം ഷാജി നടുവിലാണ്. ഷാജിയാണ് പേട്ടയത്തിന്റെയും കലാ സംവിധാനത്തിന്റെയും.
1: ഓക്കെ.
0: ഷാജി ഒരു അസാധ്യ ആർട്ട് ഡയറക്ടറാണ്. ഷാജി ഈ എന്താ പറയാ, നമ്മുടെ ജയിലിന്റെ മറ്റേ ഇരുള ഗ്രാമത്തിന്റെ ഒക്കെ സെറ്റ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്തത്.
1: ഓഹോ.
0: പെർഫെക്ഷൻ ആണ്.
1: ഓക്കെ.
0: 100% പെർഫെക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്.
1: അപ്പൊ കലാ സംവിധാനം, പിന്നെ ക്യാമറ, പിന്നെ
0: മ്യൂസിക്. നേരത്തെ ചോദിച്ചല്ലോ, മ്യൂസിക് ഇതിന് പശ്ചാത്തല സംഗീതമാണ്. മുജീബ് മജീദാണ് ചെയ്തിരിക്കുന്നത്.
1: വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്കോർ ആയിരുന്നു.
0: അതെ അതെ. കോസ്റ്റ്യൂം SP സതീശനാണ്. സതീശനിപ്പം കൂടുതലും തെലുങ്ക് സിനിമകൾക്കൊക്കെയാണ് ചെയ്യുന്നത്. അടൂർ സാറിന്റെ സ്ഥിരം കോസ്റ്റ്യൂം മേക്കർ ആണ്.
1: ഓക്കെ.
0: കോസ്റ്റ്യൂമറാണ് സതീശൻ.
1: ഓക്കെ.
0: അപ്പം അദ്ദേഹത്തിനെ സാറ് വിളിച്ചു. പിന്നെ സൗണ്ട് റെക്കോർഡിംഗ് കിഷൻ മോഹനാണ്. അങ്ങനെ ഒരു നല്ല ഒരു ടീമാണ്. നിർമ്മാണം നിർവഹണം നടത്തിയിരിക്കുന്നത് സുനിലാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ.
1: എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ.
0: പ്രൊഡക്ഷൻ കൺട്രോളർ ബിനു ആണ്. ബിനു.
1: ഓക്കെ.
0: മടംപൂരാണ്. നല്ല ടീമാണ് പറയൂ, നല്ല ടീമാണ് എല്ലാരും. എല്ലാരും പറയാം ഏറ്റവും നല്ല ടീമിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ട്രൈബൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള ട്രൈബൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നമ്മള് അവരെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് ഉപനായികയായിട്ട് വരുന്ന ഒരു ഒരു പെൺകുട്ടിയുണ്ട്, ഒരു 15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, മാര എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രം. അത് നമ്മള് ഈ തമിഴ്നാട്ടിലെ കള്ളർ ഗ്രാമത്തിൽ നിന്ന് ഒരു അവിടുത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ തന്നെയുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരികയാണ്. അവിടെ കള്ളർ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഇവിടെ പല ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ട്രൈബൽ കഥാപാത്രങ്ങളൊക്കെ അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ പ്രിമിറ്റീവ് ട്രൈബ്സ് തന്നെയാണ്, കള്ളർ ട്രൈബിൽപ്പെട്ടവരാണ്. പിന്നെ നമ്മുടെ വയനാട്ടിലെയും അട്ടപ്പാടിയിലേക്ക് ഇരളര് തന്നെയാണ്, ഇരള ട്രൈബിൽപ്പെട്ടവര് തന്നെയാണ് ഈ കഥയിലെ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.
1: അപ്പോ അല്ലെ, കേട്ടിടത്തോളം ആ ഒരു കാൻവാസിന്റെ വലിപ്പമാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത് കേൾക്കുമ്പോ. അപ്പൊ അങ്ങയുടെ ഭാവനയിൽ ഉദിച്ച കഥാപാത്രങ്ങൾ കാണേണ്ട സ്ഥലത്ത് അങ്ങ് കണ്ടതുപോലെ തന്നെ അവിടെ വന്നു പറയുന്നുണ്ടല്ലേ, അതാണ് കേട്ടു വരുന്നത്.
0: അരുൺ സാർ ചെയ്ത സിനിമകളിലേക്ക് ഏറ്റവും വലിയൊരു കാൻവാസിൽ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്.
1: ഓക്കെ,
0: സാറിന്റെ സിനിമകൾ പൊതുവേ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആണല്ലോ.
1: അതെ അതെ,
0: ഇതങ്ങനെയല്ല, ഇത് വളരെ
1: പണം സ്കെയിൽ കാണുന്നുണ്ട്,
0: സ്കെയിലുള്ള ഒരു സിനിമയാണ്.
1: ബ്യൂട്ടിഫുൾ സാർ, ഓൾ ദി വെരി ബെസ്റ്റ്. ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴായിരിക്കും കാണാൻ പറ്റുക, പബ്ലിക്കിന് എപ്പോഴായിരിക്കും കാണാൻ പറ്റുക?
0: ഇപ്പം ഇത് പല ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകൾക്കും അയച്ചിട്ട് വേൾഡ് പ്രീമിയർ മിക്കവാറും ഫെസ്റ്റിവലിലാവാനാണ് സാധ്യത.
1: എനിക്ക്
0: തോന്നുന്നു ഒരു സെപ്റ്റംബറിന് ശേഷമേ കേരളത്തിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ.
1: കാരണം
0: സെപ്റ്റംബറോടെ മിക്കവാറും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് പല പലതും കഴിയും. ഇപ്പം ബെർലിൻ, വെനീസ്, അങ്ങനെ പല ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ. സെപ്റ്റംബർ കഴിഞ്ഞിട്ടേ മിക്കവാറും റിലീസ് ഉണ്ടാവുള്ളൂ മലയാളത്തില്.
1: ഇപ്പൊ മറ്റൊരു രീതിയിൽ പുതിയ ജനറേഷൻ നമുക്ക് ഇപ്പൊ ശ്രദ്ധിക്കുകയാണ്, കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കളങ്കാവൽ പോലുള്ള സിനിമയൊക്കെ ആണെങ്കിൽ പോലും എല്ലാരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ജിയോ ബേബിയുടെ സിനിമയിലായിരുന്നുണ്ടെങ്കിലും ഒക്കെയും നമുക്ക് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ വെറൈറ്റീസ് വെരി ഇംപ്രസീവ്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് അതുപോലെ തന്നെ എല്ലാരും എന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഇവിടെ നമുക്ക് ഓർക്കപ്പെടും എന്നതിൽ
0: സംശയമില്ല. ഒരു നടൻ ഈ സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. പ്രൊഫസർ അലിയാർ,
1: പ്രൊഫസർ അലിയാർ
0: അലിയാർ ശരിക്കും ശബ്ദം കൊണ്ട് മലയാളികൾക്ക് വളരെ സുപരിചിതനാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ടിവിയിലൊക്കെ കമന്റേറ്റർ അദ്ദേഹമാണ്. ശബ്ദം മലയാള സിനിമ ഒരുപാട് മലയാള സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്.
1: പക്ഷെ
0: അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഈ സിനിമയിൽ അദ്ദേഹം ആദ്യാവസാനം ഒരു ഒരു ട്രൈബൽ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്.
1: അങ്ങനെ ഒരുപാട് സവിശേഷതകൾ പങ്കുവയ്ക്കുന്നതിൽ കേൾക്കുന്നു. എന്തായാലും സാർ, ആ സിനിമയുടെ റിലീസിന് ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട്, ഇപ്പൊ ഒരു തിരക്കഥാകൃത്ത് ആയിട്ടും അല്ലെങ്കിൽ കഥാകാരനൊക്കെ ആയിട്ട് സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇത്രയും ഒരു ഡീറ്റെയിലേക്ക് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, അപ്പൊ അവിടെ സാർ കൂടെ ഇൻവോൾവ് ആയിരുന്നിട്ടുണ്ടാവില്ലേ? എന്റെ മേക്കിംഗില്
0: ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രം ഒന്ന് വിട്ടേക്കേണ്ടി വന്നുള്ളൂ. ബാക്കി ദിവസം മിക്കവാറും ഒരു ഒരു തുടക്കം മുതൽ അവസാനം വരെ ഞാൻ സാറിനൊപ്പം, അടുത്ത സാറിനൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് സാറിന്റെ ആ ഒരു ഇതിലെ സംവിധാന ശൈലി എങ്ങനെയാണെന്ന് കൂടെ ഒന്ന്
1: പഠിക്കുന്നു,
0: ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. അത് ഒരിക്കലും പാഴാക്കാൻ പാടില്ലല്ലോ.
1: അല്ല, അതിനൊരു ഭാഗ്യം കൂടെ വേണം സാർ. അപ്പൊ ഈ ഒരു
0: ഞാൻ ഇതിനു മുമ്പ് ഇപ്പം 3 ഡയറക്ടർമാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും അവരുടെ ഒരു സംവിധാന ശൈലി പഠിക്കണം എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഒരു ഒരു റയർ ഒരു എക്സ്പീരിയൻസ് ആണ്.
1: അതെ അതെ,
0: അടൂർ ഗോപനേഷൻ എന്ന് പറയുന്ന ഒരു ലോക വിശ്വാസ ഒരു ചലച്ചിത്ര പ്രതിഭ നമ്മുടെ ഒരു നമ്മളിവിടെ ഇൻവോൾവ് ചെയ്ത ഒരു സിനിമ ചെയ്യുമ്പോഴേ
1: അതെ
0: അത് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നി.
1: സാറ് കൃതികളെ പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ എന്താ പറയുക, അതിൻ്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നിടത്തൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഇവിടെയും അത് പ്രതിഫലിച്ചിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ പങ്കെടുക്ക പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിന്റെ ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അവർ എക്സൈറ്റ്മെന്റ്.
0: ഞാൻ എന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും കൂടെ ഉണ്ടായിരുന്നു.
1: ഓ ഓക്കെ. എഡിറ്റിംഗ്,
0: ഷൂട്ടിംഗ് മാത്രമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള വർക്കുകളിലും ഒക്കെ സാറിന്റെ കൂടെ സ്ഥലത്ത് പോയിരുന്നു.
1: ഓക്കെ ഓക്കെ, മനോഹരം. അത് കേൾക്കുമ്പോൾ ഒരുപാട്
0: എക്സ്പീരിയൻസ് ആയിരുന്നു.
1: ഓക്കെ, കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. അതോ അപ്പോ പദയാത്ര എന്ന വരാൻ പോകുന്ന ഒരു സിനിമയെ പറ്റി ഉള്ള വിശേഷങ്ങൾ സാറ് പങ്കുവച്ചു, ഒരുപാട് നന്ദി. ഇനി ചോദിച്ചുകൊള്ളട്ടെ, അങ്ങയുടെ ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഒരു എന്താ ഒരു റിട്ടയർഡ് ലൈഫിലേക്ക് കടന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ടുള്ള പദവികള് ഇപ്പൊ മറ്റു
0: ഔദ്യോഗികമായിട്ട് റിട്ടയർഡ് ലൈഫാണ്.
1: അതെ, ഓക്കെ.
0: ആരോഗ്യമായിട്ട് റിട്ടയർഡ് ലൈഫ് അല്ല.
1: ഓക്കെ ഓക്കെ.
0: ഞാൻ വളരെ ആക്റ്റീവ് ആണ്.
1: ആക്റ്റീവ് ആണ്,
0: പണ്ടേക്കാളും ആക്റ്റീവ് ആണ്, മുമ്പേക്കാളും ആക്റ്റീവ് ആണ്.
1: എന്താണ് ഇപ്പോൾ അല്ലാതെയുള്ള പ്രൊജക്ടുകൾ? റൈറ്റിംഗ് ആണെങ്കിലും
0: എഴുത്ത് വളരെ നന്നായി നടക്കുന്നുണ്ട്.
1: ഓക്കെ.
0: എഴുത്ത് തന്നെ എന്റെ പ്രയോറിറ്റി, എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എഴുത്ത് തന്നെയാണ്.
1: ഓക്കെ.
0: എഴുത്തും യാത്രയും.
1: യാത്രയും. എന്താണ് ഇപ്പോഴത്തെ പുതിയ അന്വേഷണം? എന്താണ് എത്രയോ നാളത്തെ
0: പുതിയ പുസ്തകം ഇപ്പോഴ് ഈ ജൂൺ മാസത്തില് പ്രസിദ്ധീകരിക്കും.
1: ഓക്കെ.
0: അതൊരു യാത്രാ പുസ്തകമാണ്.
1: ഓക്കെ.
0: ഗേഷകളും സമരായികളും യാത്രാപഥങ്ങളും എന്നൊരു യാത്രാ പുസ്തകമാണ് ഇനിയിപ്പോ വരാനിരിക്കുന്നത്.
1: അതായത് ജപ്പാൻ സന്ദർശിച്ചതിനു തുടർന്നാണ്. ഞാൻ
0: കുറച്ചു വർഷം മുമ്പ് ജപ്പാനിൽ പോയിരുന്നു.
1: ഓക്കെ.
0: ജപ്പാനിൽ, പിന്നെ സോളില്, സൗത്ത് കൊറിയ, പിന്നെ ബാലി, പിന്നെ നേപ്പാൾ,
1: ഓക്കെ,
0: പിന്നെ ലേ, ലഡാക്ക്, അങ്ങനെ ലേയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തു.
1: ഓക്കെ.
0: ന്യൂബ്രാവാലി, അപ്പൊ അങ്ങനെയുള്ളൊരു കുറെ യാത്രകളുടെ ഒരു അനുഭവമാണ്.
1: ഓക്കെ.
0: അനുഭവമാണ് ഈ ഗേഷകളും സമ്രായികളും യാത്രാപഥങ്ങളും. അത് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഭാഷ ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. എന്റെ 40-ാമത്തെ ബുക്കാണ്.
1: 40-ാമത്തെ പുസ്തകം.
0: പിന്നെ മെൽബണിൽ കഴിഞ്ഞവണ വന്നതിന് ശേഷം എന്റെ ഒരു ആത്മകഥാപരമായ ഒരു പുസ്തകം റിലീസ് ചെയ്തു. അത് അഴൽ മൂടിയ കന്യാവനങ്ങൾ. എന്റെ ഒരു 12 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയൊരു പുസ്തകമാണത്. സത്യത്തിൽ ഈ പദയാത്ര എന്ന സിനിമയുടെ കഥയുടെ ഒരു ഭാഗം അതിൽ നിന്നാണ്.
1: ഓഹോ.
0: എന്റെ പത്രപ്രവർത്തന അനുഭവത്തിൽ നിന്ന് അട്ടപ്പാടിയിലുണ്ടായ ഒരു സംഭവമാണ് ഇതിനകത്ത് കഥയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്.
1: ഓക്കെ ഓക്കെ. അതാണോ അതിന്റെ
0: കഥയിലുള്ള കഥാപാത്രങ്ങളുമാണ് ഇതില് ഒരു നേരിട്ടുള്ള ശരിക്കൊരു അനുഭവമാണ്.
1: ഓക്കെ.
0: അതാണ് ഈ ഒരു ഈ പദയാത്രയുടെ ഒരു കാതലായിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണത്.
1: ഓക്കെ.
0: പിന്നെ കഴിഞ്ഞ മെൽബൺ സന്ദർശനത്തിന് ശേഷമാണ് എന്റെ ഉല പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്.
1: അതെ.
0: എനിക്കൊന്ന് കഴിഞ്ഞവണ് നമ്മൾ ഉലയെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ദേശാഭിമാനി വാരിയിൽ ഉല കണ്ടസ്റ്റ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
1: അതെ അതെ.
0: അതിനുശേഷം 2024 നവംബറിൽ ഉല പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു.
1: അതെ.
0: ഉല 3 പതിപ്പുകളായി.
1: അതെ.
0: മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യം, ഉലയ്ക്ക് 2 നല്ല അവാർഡുകൾ കിട്ടി. ആദ്യം യു എ ഖാദർ നോവൽ പുരസ്കാരം കിട്ടി. ഇനി അടുത്ത ഇടയ്ക്ക്, അതായത് ഞാൻ മെൽബണിലേക്ക് വരുന്നതിന്റെ തലേ ദിവസമാണ് ഈ ഒ വി വിജയൻ സ്മാരക സമിതിയുടെ ഒ വി വിജയൻ നോവൽ അവാർഡ് ലഭിച്ചത് ഉലയ്ക്ക്. ഒരു നല്ല നല്ല
1: പുരസ്കാരമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി ആക്റ്റീവ് ആയിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു അടുത്ത പുസ്തകം. അപ്പോ ഉറപ്പായിട്ടും ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിനിപ്പോ പ്രസിദ്ധീകരിക്കണം ജൂണിൽ എന്ന് പറയുകയാണെങ്കിൽ അടുത്തതിനെ പറ്റിയുള്ള ചിന്തയും തുടങ്ങി കാണുമെന്ന് കരുതുന്നു.
0: ഞാനിപ്പോ ഒരു അടുത്ത നോവലിന്റെ ഒരു ആലോചനയിലാണ്.
1: ഓക്കെ.
0: വ്യത്യസ്തമായ ഒരു നോവൽ, ഒരു യാത്രാ നോവലാണ്.
1: ഓക്കെ.
0: ഒരു മാനസികവും ഭൗതികമായിട്ടുള്ള ഒരു യാത്ര, രണ്ട് കഥാപാത്രങ്ങളുടെ.
1: ഓക്കെ.
0: അപൂർവ എന്ന ഒരു ഒരു ഒരു പെൺകുട്ടിയും അതിന്റെ ഒരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു വേറൊരാളും.
1: അപൂർവ.
0: അപൂർവ.
1: ഓക്കെ.
0: ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു ഒരു സ്പിരിച്വൽ ജേണി എന്ന് വേണേ പറയാം, ഒരു ഒരു മെറ്റാഫിസിക്കൽ ജേണി എന്ന് വിളിക്കാം.
1: ഇൻട്രസ്റ്റിംഗ്.
0: അതേസമയം അതൊരു ഒരു ഭൗതികമായ യാത്രയും കൂടിയാണ്. ആ ഒരു യാത്രയാണ് എന്റെ മനസ്സിൽ ഇപ്പോ ഒരു നോവലായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ അധികം കഥാപാത്രങ്ങളൊന്നും ഇല്ല, ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. രണ്ടേ രണ്ട് കഥാപാത്രങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോവലാണ് പ്ലാൻ ചെയ്യുന്നത്.
1: മനോഹരം. അപ്പോ യാത്ര അനുസരിച്ചാണെന്ന് പറയുമ്പോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്ത്യ പശ്ചാത്തലം ആയിട്ട് തന്നെയാണ്
0: അവരെവിടെയൊക്കെ പോകുന്നത് എനിക്കറിയില്ല. അവർ ഇന്ത്യക്കകത്തായിരിക്കും, അവരെവിടെയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഈ കഥാപാത്രങ്ങൾ നമ്മളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
1: ഓക്കെ,
0: അവർ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും.
1: അതെ അതെ അതെ, ഓൾറെഡി
0: ഇതിന്റെ അനുഭവം അങ്ങനെയാണ്. നമ്മളിങ്ങനെ എഴുതി എഴുതി ഇങ്ങനെ പോകുമ്പോഴ് കഥാപാത്രങ്ങളാ പിന്നെ നമ്മളെ അങ്ങ് നയിക്കുന്നത്. പിന്നെ അവര് നയിക്കുന്ന വഴിയിലൂടെ നമ്മള് പോവുക. ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവും, ബ്രേക്ക് ചെയ്യും.
1: ഇത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് ലോകത്തും? ഇവിടെയാണോ കൂടുതലുള്ളത്, അവിടെയാണോ കൂടുതൽ എഴുത്തിന്റെ ലോകത്ത്? എവിടെയാണ് കൂടുതൽ?
0: ഞാൻ എഴുത്തിന്റെ ലോകത്താണ് കൂടുതലും.
1: കൂടുതലും അറിയാനുണ്ടോ? അത് ഒരു പുസ്തകത്തെ പറ്റിയാണ് എഴുതാനിരിക്കുന്ന.
0: നമ്മൾ എഴുതണം എന്നില്ല, നമ്മൾ എഴുതാതിരിക്കുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ,
0: ഞാനിപ്പോ ഉണ്ണിയായിട്ട് കുറച്ച് നേരം നമ്മളിവിടെ സംസാരിക്കാതെ ഇരിക്കുകയാണെന്ന് വെച്ചു, ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്റെ മനസ്സിൽ എഴുതുന്നുണ്ട് ഞാൻ.
1: ഓക്കെ,
0: അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, നമ്മൾ തനിച്ചാവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു രീതിയിലുള്ള എഴുത്താണ്, പക്ഷെ നമ്മുടെ മാനസിക തലത്തിൽ എഴുത്ത് നടന്നുകൊണ്ടിരിക്കും.
1: തീർച്ചയായിട്ടും
0: ഭൗതികമായിട്ട് എഴുത്ത് പിന്നീടായിരിക്കും പുറത്തു വരുന്നത്.
1: അതെ അതെ, അല്ല ഈ
0: എന്റെ കാര്യം അല്ല കേട്ടോ, എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ്. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്.
1: അപ്പോ അന്ന് അന്നും ഈ പറഞ്ഞ കഴിഞ്ഞ കോൺവെർസേഷൻ സാറിൻ്റെ അടുത്ത് ഓർക്കുമ്പോൾ ഭാഷയിൽ ഒരുപാട് ഇറങ്ങി മനസ്സിലാക്കിയിട്ട് മലയാളത്തിനകത്ത് ഈ പാലിയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അതിലൂടെ ആ സംസ്കാരം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നെന്നും അത് പിന്നെ അതിലൂടെ മതചിന്തയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഇന്നത്തെ ഒരു ഡിവിസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരുന്നാലും ഡിവിസീവ് ആയിട്ടുള്ള റിലീജിയസ് ചിന്തകളും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്ന് ടച്ച് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഇതെല്ലാം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ഇനി അപൂർവയും നമ്മുടെ മുന്നിൽ വരുന്നത്? അങ്ങനെയൊക്കെ ആയിരിക്കണം,
0: പ്രെഡിക്ട് ചെയ്യാൻ കഴിയത്തില്ല.
1: ഓക്കെ,
0: സംഭവിക്കുകയാണ് ചെയ്യുക. അപൂർവ ഇങ്ങനെ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടേ ഇരിക്കുകയാണ്.
1: ഓക്കെ,
0: കുറച്ച് നാളായി, ഒരു രണ്ടു വർഷത്തോളമായിട്ട് ഈ അപൂർവ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടേ ഇരിക്കുകയാണ്.
1: ഓക്കെ, അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. ഈ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മനസ്സെന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ സാർ, ഇത്തവണയും മെൽബണിലെ ഈ സന്ദർശനത്തിൽ നമ്മുടെ ട്രിപ്പിൾ സെറ്റ് മലയാളത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ.
0: സന്തോഷം,
1: താങ്ക് യു.
0: ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും മെൽബണിലെ മലയാളി ഓഡിയൻസിന്റെ മുമ്പിലേക്ക്.
1: അതെ,
0: നമുക്കൊന്ന് കുറച്ച് സമയം ഒരു ഇന്ററാക്ഷനുള്ള ഒരു സമയം കിട്ടിയതൊക്കെ ഒരുപാട് നന്നായി.
1: അല്ല, ഇത് അല്ല എനിക്ക് പറയാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത പറയാൻ പറ്റും. കാരണം പറഞ്ഞാൽ ഇത്തവണ മെൽബണിലെ ലോക്കൽ മാധ്യമങ്ങൾക്കായിരുന്നാലും അല്ലെങ്കിൽ സംഘടനകൾക്കായിരുന്നാലും സാർ അങ്ങനെ ഒരു മുഖം കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, അങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പോ വന്നത് അറിഞ്ഞു എന്ന് അറിഞ്ഞ് ഞാൻ സമീപിക്കുമ്പോൾ യാതൊരു വൈമുഖ്യതയും കാണിക്കാതെ അദ്ദേഹം വന്നു ഇവിടെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് കാണുന്നത് സാർ.
0: ഇവിടെ എനിക്ക് കുറെ ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു.
1: ഓക്കെ,
0: എനിക്ക് കഴിയുന്നതിന്റെ സമയം സേവ് ചെയ്യണം എന്നുണ്ടായിരുന്നു.
1: ഓക്കെ,
0: അതുകൊണ്ട് ഞാൻ കഴിയുന്ന ഒരു പരിപാടിക്ക് പോയില്ല.
1: ഓക്കെ, എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യലായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിനും 92.3 മലയാളം FM ന്റെ ശ്രോതാക്കളുമായിട്ട് കുറച്ച് സമയം പങ്കുവച്ചതിനും ഒരുപാട് നന്ദി.
0: താങ്ക് യു.